നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 10-ാം തീയതി, ബുധനാഴ്ച. ഇന്ന് അറിയിപ്പുകൾ, ഹരിതവാണി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ കേൾക്കാം.

0: വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. MV ജോളി ബോയ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. സ്വരാജ് ദ്വീപിലേക്ക് MV റാണി ജംഗ നാളെ രാവിലെ 11:30 യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: They say some cars blend in, but what if yours always stand out? But what if yours always stood out? The Maruti Suzuki Fronx. Experience the thrill of the 1.0-liter turbo engine built for those who crave performance. Join over 4 lakh proud Fronx owners starting at just rupees 6.85 lakh. So, why

0: കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ മോഹൻദാസ് സംസാരിക്കുന്നു.
1: കണ്ടൽ എന്ന പദം നമ്മുടെ ഇടയിൽ ഇന്ന് സുപരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 2004 ഡിസംബർ 26 തീയതി കേരള തീരത്തു പ്രഹരിച്ച സുനാമി തിരമാലകൾ വരുന്നതിനു മുമ്പ് വളരെ കുറച്ചുപേർ മാത്രം ശ്രദ്ധിച്ചിരുന്ന രണ്ട് വാക്കുകളാണ് കണ്ടലും സുനാമിയും. സുനാമി മൂലം കടൽ പ്രക്ഷുബ്ധമാവുകയും തീരദേശത്തിന് കനത്ത നാശനഷ്ടം ആളപായുമൊക്കെ ഉണ്ടായപ്പോൾ ഉയർന്നു കേട്ട ഒരു ശബ്ദമാണ് കണ്ടൽ വച്ചുപിടിപ്പിക്കുക എന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കണ്ടൽ എന്താണ് എന്ന് പലരും തിരക്കുവാൻ തുടങ്ങിയത്. നമ്മുടെ തീരദേശം മുഴുവനും കണ്ടൽ വച്ചുപിടിപ്പിക്കാം എന്ന ഒരു നിർദ്ദേശവുമായാണ് പലരും ശാസ്ത്രജ്ഞരെ സമീപിച്ചത്. അന്ന് ദൃശ്യമാധ്യമങ്ങൾ കൂടിയുള്ള പല ചർച്ചകളിലും വന്ന ചോദ്യങ്ങൾ പ്രധാനമായി ഉന്നയിച്ചത് ഇതുതന്നെയാണ്. എന്നാൽ കേരള തീരം മുഴുവൻ കണ്ടൽ വച്ചുപിടിപ്പിച്ചുകൂടെ? അങ്ങനെ ഈ സുനാമി പ്രശ്നം നമുക്ക് പരിഹരിക്കാമല്ലോ എന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്തേ ഇത്തരം ഒരു നിർദ്ദേശത്തിന് കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടാകാതിരുന്നത്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു സംരംഭത്തിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും നിർവഹണവും നന്നായി പഠിച്ചിരിക്കണം. പോരാത്തതിന് ഇത് എവിടെയൊക്കെ പ്രാവർത്തികമാക്കാം, ഇതിനു പറ്റിയ ഇടങ്ങൾ ഏതൊക്കെ, എവിടൊക്കെ സ്ഥലലഭ്യതയുണ്ട്, ആരെക്കൊണ്ട് ചെയ്യിക്കാം, എത്ര നാൾ കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി കണ്ടുപിടിച്ചിരിക്കണം. എല്ലാത്തിനുമുപരി കണ്ടൽ എന്താണെന്നും അവയുടെ പാരിസ്ഥിതിക മൂല്യം എന്താണെന്നുമുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. കണ്ടലുകളും കണ്ടൽ കാടുകളും പ്രത്യേകമായി തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇവ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണെന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം. തന്നെയുമല്ല, ഈ കണ്ടലുകൾ ഇവിടെ ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഇവ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരം കണ്ടെത്തിയതിനു ശേഷമേ ഇത് വച്ചുപിടിപ്പിക്കാൻ തുനിയാവും. ഇവ ഓരോന്നും നമുക്ക് പ്രത്യേകമായി പരിശോധിക്കാം. ജലജന്യമായ ഏതു വിഭവത്തിനെയും കരുത്തോടെ പിടിച്ചു നിർത്തി കരയെ സംരക്ഷിക്കുക എന്ന പ്രകൃതിയുടെ കോട്ടയാണ് കണ്ടൽക്കാടുകൾ. കേരളത്തിൽ ഇന്ന് കണ്ടൽക്കാടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാടുകളൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയണം. അവിടെ അവിടെ കാണുന്ന പച്ചത്തുരുത്തുകൾ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കണ്ടലുകൾ കൂട്ടമായി കാടുകളായി നിന്നിരുന്നവിടെ വിട്ടുവിട്ടു പോയ ചില അംശങ്ങളാണ് ഇന്ന് കേരള തീരത്ത് കാണുന്നത്. കേരളത്തിൻ്റെ തീരദേശത്തു കൂടി യാത്ര ചെയ്താൽ ഇത്തരം പ്രദേശങ്ങൾ ധാരാളമായി കാണാം. ഒരിക്കലും വിളക്കി ചേർക്കുവാനാകാത്ത വിധം അറ്റുപോയ കണ്ടൽ ശ്രേണിയുടെ ബാക്കി പത്രം, ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ ജീർണിത രൂപമാണ് നമ്മൾ ഇന്ന് കേരള തീരത്ത് കാണുന്നത്. അതായത്, എത്രയോ നിബിഡമായിരുന്ന ഒരു കണ്ടൽ ശ്രേണി കേരളത്തിൽ ഉണ്ടായിരുന്നെന്നും അവയെ മനുഷ്യന്റെ ഇടപെടൽ മൂലം സർവത്ര നാശോന്മുഖമാക്കിയിരിക്കുന്നെന്നുമുള്ള ഒരു നേർക്കാഴ്ച. എന്താണ് കണ്ടലുകൾ എന്ന് നമുക്ക് നോക്കാം. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന കായലിൻ്റെയോ നദിയുടെയോ വശങ്ങളിൽ കണ്ടുവരുന്ന വളരെ പ്രത്യേകതകളുള്ള കുറച്ച് സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇവ കടലിൻ്റെ തിരയടിക്കുന്ന മണൽപ്പരപ്പുകളിൽ കാണുന്നില്ല. എന്നാൽ കടലിടുക്കുകളിലും ഉപ്പുവെള്ളവും ശുദ്ധജലവും സംയോജിക്കുന്ന ചില ഭാഗങ്ങളിലെ

കരകളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. ജലത്തിൽ ലവണാംശത്തിൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ ഈ സസ്യങ്ങൾക്ക് അവയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് വൈവിധ്യങ്ങളായ സ്പീഷീസുകൾ വിവിധ ഭാഗങ്ങളിലായി പ്രകൃതി വിന്യസിച്ചിരിക്കുന്നത് കാണാം. അതായത് ലവണാംശം കൂടുതലുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥ കണ്ടലുകളും അതിനോട് ചേർന്ന സഹവർത്തി സസ്യങ്ങളും, ലവണാംശം കുറഞ്ഞ ഭാഗങ്ങളിൽ സഹവർത്തി സസ്യങ്ങളും അതിനോട് ചേർന്ന സാധാരണ സസ്യങ്ങളുമായി ഒരു ലയവിന്യാസത്തിലൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നതായി ഇവയെ കാണാം. എന്നാൽ യഥാർത്ഥ കണ്ടലുകൾ സാധാരണ സസ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ളതും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരണമായി പല അനുരൂപീകരണങ്ങളും സ്വായത്തമാക്കിയിരിക്കുന്നതായും കാണാം. വേലിയേറ്റവും വേലിയിറക്കവുമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കണ്ടലുകൾ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ലവണാംശമുള്ള കായലോരങ്ങളിലും നദീമുഖങ്ങളിലും ഇവ കാണപ്പെടുന്നു. മണ്ണും മണലും മാത്രമടങ്ങുന്ന വെള്ളക്കെട്ടുകളുള്ള ഇടങ്ങളിൽ ഇവയ്ക്ക് ആവാസയോഗ്യമല്ല. തണുപ്പിനെ അതിജീവിക്കാനുള്ള ശേഷിയും ഇതിനില്ല. അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും അതിനോട് ചേർന്ന മിതശീതോഷ്ണ മേഖലകളിലും മാത്രമേ കണ്ടലുകൾ കാണുന്നുള്ളൂ. താങ്ങുവേരുകൾ അഥവാ പ്രോപ്പ് റൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട്സ് എന്നൊക്കെ പറയുന്ന ഊന്നുവേരുകൾ സസ്യങ്ങളെ പിടിച്ചു നിർത്തുന്നു. കാരണം ഇത്തരം സസ്യങ്ങൾ മിക്കവാറും കരയുടെ വക്കിൽ ജലവുമായി ചേരുന്ന ഭാഗത്താണ് കണ്ടുവരുന്നത്. വേലിയേറ്റം ഉണ്ടാകുമ്പോൾ മിക്കവാറും ഈ സസ്യങ്ങൾ വെള്ളത്തിൽ തന്നെ ആയിരിക്കും. വേലി ഇറക്കം വരുമ്പോൾ ഈ സസ്യങ്ങളെ വീണ്ടും പഴയപടി കാണാം. എന്നാൽ വേലിയേറ്റ സമയത്ത് തന്നെ ജലമർദ്ദം കാരണം ഇവ താഴെ വീണു പോകാതെ പിടിച്ചു നിർത്തുവാൻ പാകത്തിന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന താങ്ങാണ് ഈ ഊന്നുവേരുകൾ. അതുപോലെ തന്നെയാണ് ചില സസ്യങ്ങളുടെ പ്രകാരവേരുകൾ അല്ലെങ്കിൽ ബട്ടർസ് റൂട്ട്സ്. ഇത് കണ്ടൽ മരങ്ങളുടെ ചുവടുഭാഗം തടിച്ചു വളർന്ന് മണ്ണിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിന്യസിച്ചു നിൽക്കുന്ന ഒരു രൂപമാണ്. ഇതും മരങ്ങൾ കടപുഴുകി വീഴുവാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം സംജാതമാക്കുകയാണ് ചെയ്യുന്നത്. നിത്യ ഹരിത സസ്യങ്ങളായതിനാൽ ഇല പൊഴിയാത്തതുകൊണ്ട് ഈ സസ്യങ്ങളോട് ചേർന്ന ഭാഗങ്ങൾ നല്ല തണൽ നൽകുകയും അത്തരം തണലുള്ള ഭാഗങ്ങളിലെ ജലാശയത്തിൽ കൂടുതൽ മത്സ്യങ്ങളും മറ്റു ജന്തുജാലങ്ങളും കൂട്ടമായി വരികയും ചെയ്യുന്നു. ഇത്തരം പ്രദേശങ്ങളിലെ ചെളി ചേർന്ന ഇളകിയ മണ്ണുകളിൽ ഊന്നുവേരുകൾ ഉള്ളതിനാൽ മണ്ണ് ഇളകിപ്പോകാതിരിക്കുകയും അതുകൊണ്ട് പല ജന്തുജാലങ്ങൾക്കും ഇണചേരുവാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും ഇവിടം പ്രയോജനപ്പെടുത്തുന്നു. പല മത്സ്യങ്ങളും കടൽ താണ്ടി ഇവിടെ വന്ന് ഇത്തരം സ്ഥലങ്ങളിൽ മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ പ്രജനനം നടത്തി സംരക്ഷിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എത്രയോ വൈവിധ്യമാർന്ന പക്ഷി സമൂഹത്തിൻ്റെ വിഹാര രംഗമാണ് കണ്ടൽ പ്രദേശങ്ങൾ. പക്ഷികൾക്ക് തണലേകുവാനും കൂടൊരുക്കുവാനും അടുത്തുള്ള ജലാശയത്തിൽ നിന്ന് മത്സ്യസമ്പാദനം എളുപ്പമായ ഒരു സ്ഥലമാണ് കണ്ടൽ പ്രദേശങ്ങൾ. ഇവിടെ ചേക്കേറുന്ന പക്ഷിവർഗത്തിൻ്റെ കാഷ്ടം ജലാശയത്തിൽ പതിക്കുകയും ഇത് ഭക്ഷിക്കുവാനെത്തുന്ന ഡയാറ്റംസ് പോലുള്ള സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ പൊതുവെ പ്ലാങ്ക്ടൺസ് അഥവാ പ്ലവങ്ങൾ വന്നു നിറയുന്നത് കാണാം. ഈ പ്ലാങ്ക്ടൺസിനെ ഭക്ഷിക്കുവാൻ എത്തുന്ന എത്രയോ മത്സ്യങ്ങളും ഞണ്ടുകളും കൊഞ്ചുകളും വിഹരിക്കുന്ന ഒരു ജൈവ മേഖലയാണ് ഇത്തരം കണ്ടൽ പ്രദേശങ്ങൾ എന്ന് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നിത്യഹരിത സ്വഭാവമുള്ള ഈ കണ്ടൽ പ്രവിശ്യയിൽ ധാരാളം തേനീച്ചക്കൂടുകൾ നമുക്ക് കാണാം. വനസമ്പത്തായ തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക വിളകൾക്കും മറ്റു സസ്യങ്ങൾക്കും ഇവ പരാഗണം നടത്തി അവയുടെ വംശവർദ്ധന പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ചെളിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ സസ്യങ്ങൾക്ക് ശ്വസിക്കുവാൻ പ്രാണവായുവിൻ്റെ അംശം ഭൂമിയിൽ കുറവായതിനാൽ പലതിനും ശ്വസനവേരുകൾ ഉണ്ടാകാറുണ്ട്. ഭൂമിയുടെ മുകളിലേക്ക് സൂചി പോലെ കൂർത്ത ശ്വസനവേരുകൾ അഥവാ ന്യൂമാറ്റോഫോഴ്സ് കണ്ടൽ പ്രദേശത്ത് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്താൽ അവയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഇലയിൽ കൂടി വിന്യസിച്ച് ലവണാംശം ക്രമീകരിക്കുവാനുള്ള കഴിവ് ചില കണ്ടലുകൾക്ക് കാണുന്നുണ്ട്. ഇത് ഗട്ടേഷൻ എന്ന ഒരു പ്രതിഭാസത്തിലൂടെയാണ് നടത്തപ്പെടുന്നത്. ഇത്തരം സസ്യങ്ങളുടെ ഇലയിൽ ഉപ്പുപരലുകൾ പറ്റിയിരിക്കുന്നതായി കാണാം. ചില കണ്ടലുകളിൽ ജലാംശം നിയന്ത്രിക്കുവാനുള്ള ശ്വസനരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമേറ്റയുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. പരിസ്ഥിതിയുടെ കാഠിന്യം മൂലം വംശവർദ്ധനവിനുള്ള പ്രയാസം കാരണം വിവിപേരി എന്ന ഒരു പ്രതിഭാസവും ഒട്ടുമിക്ക കണ്ടലുകളിലും സ്വായത്തമാക്കിയിട്ടുണ്ട്. ഇവയുടെ വിത്തുകൾ മാതൃസസ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ മുളയ്ക്കുകയും മുളയുടെ റാഡിക്കൽ ഭാഗം അതായത് സസ്യത്തിൻ്റെ വേരായി മാറുന്ന ഭാഗം കീഴോട്ട് വളരുകയും ചെയ്യുന്നു. അങ്ങനെ വളർന്നു ഭാഗമാകുന്ന വിത്തുകൾ മാതൃസസ്യത്തിൽ നിന്നും താനേ കൊഴിഞ്ഞ് ജലാശയത്തിലേക്ക് വീഴുന്നു. വേലിയിറക്ക സമയങ്ങളിൽ ഇങ്ങനെ വീഴുന്ന വിത്തുകൾ അതിൻ്റെ കൂർത്ത മുന ചെളിയിലേക്ക് തന്നെ കുത്തി നിർത്താൻ സഹായകമാകുന്നു. വേലിയേറ്റ സമയങ്ങളിൽ കൊഴിയുന്ന ഇത്തരം വിത്തുകളാകട്ടെ ഒഴുക്കിനൊപ്പം നീന്തി അനുകൂലമായ മറ്റൊരിടത്ത് നിലയുറപ്പിക്കുകയും തുടർന്ന് വളർന്നു പൊങ്ങുകയും ചെയ്യുന്നു. നോക്കൂ, ഒരു ആവാസ വ്യവസ്ഥയിൽ എത്രമാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കൂട്ടം

0: മത്സ്യങ്ങളാണ് ഇവയെന്ന്. ഈ കണ്ടലുകൾ ഇനി കരയെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവയുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് ആദ്യമായി പറയേണ്ടത്. കായലിൻ്റെ ആയാലും പുഴയുടേതായാലും അതിരുകളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന സസ്യങ്ങളാണ് ഇവയെന്ന് പറഞ്ഞുവല്ലോ. യഥാർത്ഥ കണ്ടലുകൾ മിക്കവാറും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് പതിവ്. കരയും ജലവും ചേരുന്ന ഭാഗത്ത് കണ്ടൽ വേരുകളുടെ സമൃദ്ധി അവയെ കരയോട് ചേർത്ത് ഉറപ്പിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നതായി കാണാം. ഇത്തരം സ്ഥലങ്ങളിൽ കരയോ തിട്ടയോ ഇടിഞ്ഞു വീഴുന്നത് അപൂർവമാണ്. വേലിയേറ്റമോ വേലിയിറക്കമോ ഉണ്ടായാൽ ജലമർദ്ദം കുറയുന്നത് ഒരു ഷോക്ക് അബ്സോർവർ പോലെയാണ് ഈ വേരുകൾ പ്രവർത്തിക്കുന്നത്. വേലിയേറ്റം കണ്ടൽ ശ്രേണിക്കപ്പുറത്തേക്ക് കടത്തിവിടാതിരിക്കുവാൻ പരമാവധി സഹായിക്കുന്നു. സുനാമി വരുമ്പോഴും ഇതുതന്നെയാണ് കണ്ടലുകൾ ചെയ്യുന്നത്. കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് മുതലായവ വന്നാലും ഇതുതന്നെയാണ് നാം ദർശിക്കുന്നത്. വളർന്നു പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ശിഖരങ്ങളിലും ഊന്നുവേരുകൾക്കുമിടയിലുള്ള ഇടനാഴികളിൽ കൂടെയുള്ള കാറ്റിൻ്റെ ഗതി വളഞ്ഞു പുളഞ്ഞു പോകുന്നതിനാൽ വേഗം കുറയുകയും വലിയ വിപത്തുകൾ കരയിലേക്ക് ആഞ്ഞടിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ഗുണകരമായ ഈ ആവാസ വ്യവസ്ഥയെ എന്തുകൊണ്ട് നാം നശിപ്പിച്ചു, എന്തുകൊണ്ട് നാം പുനരുജ്ജീവിപ്പിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ കാതലായ വിഷയം. നാം ഒന്നോർക്കണം, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം വരെയും കേരളത്തിൽ കണ്ടലുകൾ സമൃദ്ധമായിരുന്നു. എന്നാൽ ഇവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം മനസ്സിലാക്കാതെയുള്ള അമിത ചൂഷണം തന്നെയാണ് കേരളത്തിലെ കണ്ടലുകൾക്ക് ഇത്രയും അപജയം നേരിട്ടത്. ഉപ്പുവെള്ളത്തെ അതിജീവിക്കുവാനുള്ള ഇതിൻ്റെ കഴിവ് തന്നെയാണ് പ്രധാനമായും നൗകകൾ ഉണ്ടാക്കുവാൻ കണ്ടൽ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ തീ കത്തിച്ചാൽ നിന്ന് കത്തുന്ന വിറകിനും പേരുകേട്ട കണ്ടലുകൾ കൂട്ടമായി തന്നെ വെട്ടി നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഹിംസ്രജന്തുക്കളുടെ താവളമാണ് കണ്ടൽ പ്രദേശങ്ങൾ എന്ന ഖ്യാതിയും കണ്ടലുകൾ നശിക്കുവാൻ കാരണമായി. മനുഷ്യൻ്റെ അധിനിവേശവും കൃഷിക്ക് ഉപയുക്തമായ സ്ഥലങ്ങളും കണ്ടൽ പ്രദേശത്തിന് കൂടുതൽ നാശം വിതച്ചു. അങ്ങനെ കേരളത്തിലെ കണ്ടലിൻ്റെ കഥ ഏതാണ്ട് തീരാറായപ്പോഴാണ് ഇത് പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഗുണകരമായ ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ കായൽ തീരങ്ങളിലും നദീമുഖ ഡെൽറ്റകളും സമൃദ്ധമായിരുന്ന കണ്ടലുകൾക്ക് തുടർച്ചയായ ഒരു ശ്രേണിയില്ലാതെ അവിടെ കാണുന്ന പച്ചപ്പടർപ്പുകളും തുരുത്തുകളുമായി ജീർണിച്ചവശ നിലയിലായി നിൽക്കുന്ന ഒരു സ്ഥിതിയിലായി. എന്നാൽ ഇനി വച്ചു പിടിപ്പിക്കാമെന്ന് വച്ചാലോ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനം, ഇന്ന് കണ്ടൽ വച്ചു പിടിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ അതിന് പറ്റിയ സ്ഥലം കിട്ടണ്ടേ? മുമ്പ് കണ്ടൽ പ്രവിശ്യകളായിരുന്നവയിൽ പലതും ഇന്ന് സ്വകാര്യ കൃഷിഭൂമികളുടെ ഭാഗമായി കഴിഞ്ഞു. കരയെ സംരക്ഷിക്കുന്നതിനായി നാം നിർമ്മിച്ച ആധുനിക രീതിയിലുള്ള ഭിത്തികൾ കണ്ടൽ സസ്യങ്ങൾ വളർത്തുവാൻ അനുയോജ്യമല്ലാത്ത പ്രദേശമായി മാറി. കണ്ടൽ സസ്യങ്ങൾ മറ്റു സസ്യങ്ങളെപ്പോലെ നേരിട്ട് സാമ്പത്തിക നേട്ടം നൽകാത്തതിനാൽ ഇവയെ നട്ടുപിടിപ്പിക്കുവാൻ ആരും മിനക്കെടുന്നില്ല. മനുഷ്യാധിനിവാസ മേഖലകളിൽ കണ്ടൽ വച്ച് പിടിപ്പിക്കുന്നത് ബുദ്ധിപരമായ ഒരു കാഴ്ചപ്പാടല്ല എന്ന മനുഷ്യരുടെ പൊതുവായ സമീപനം, അതായത് ഉരഗങ്ങളെയും മറ്റു ഹീനജന്തുക്കളെയും ക്ഷണിച്ചു വരുത്തുന്നതിനുള്ള ഒരേർപ്പാടായി കാണുന്നു. മാത്രമല്ല ഉള്ളവയെപ്പോലും സംരക്ഷിക്കുന്നതിന് ഉറ്റവരും ഉടവരും ഇല്ലാത്തൊരു പ്രതീതി. ആരായിരിക്കും ഇതിൻ്റെ സംരക്ഷകൻ? നമ്മളോ അതോ സർക്കാരോ?
1: കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം. ഇതുവരെ സംസാരിച്ചത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിലെ മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എ. മോഹൻദാസ്.
2: ഇന്നത്തെ ഹരിതവാണി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഇനി ദിവസേന യോഗ ചെയ്യുന്നതിലൂടെ ആരോഗ്യ സംരക്ഷണവും രോഗപ്രതിരോധവും എങ്ങനെ നേടാം? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യോഗ പരിശീലകനായ പ്രദീപ് കുമാർ കെ പി.
1: നിത്യയൗവനം നേടി ആരോഗ്യവാനായി അല്ലലൊഴിഞ്ഞ മനസ്സുമായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണ്? ഒരു പക്ഷേ ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യൻ കഠിന പ്രയത്നം നടത്തുന്നത്. യൗവനയുക്തമായ ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവിതവും സന്തോഷപ്രദമാകൂ. യൗവനമെന്ന വാക്കിന് പ്രായവുമായി ബന്ധമില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യമാണ് യൗവനം. അതായത് യൗവനം നിലനിർത്താൻ ശരീരവും

0: മനസ്സും ആരോഗ്യം നേടണം എന്നർത്ഥം. ഇത്രയുമായാൽ സ്വയാർജിതമായി തന്നെ സൗന്ദര്യം വർദ്ധിക്കും. പൊണ്ണത്തടിയും കുടവയറും കുറഞ്ഞ പ്രസന്നവദനത്തോടെ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. സത്ചിന്തകൾ നിറഞ്ഞ മസ്തിഷ്കവും ശാന്തമായ മനസ്സും നേടാം. ജീവിതം സന്തോഷപൂർണമാക്കാം. പക്ഷേ ഇതിനായി ഒരൽപം സമയം നീക്കിവെക്കുകയാണ് ആദ്യം വേണ്ടത്. ആർഷഭാരത സംസ്കാരം നമുക്ക് നൽകിയ യോഗവിദ്യ സ്വായത്തമാക്കാൻ നാം തയ്യാറെടുക്കണം. ഭാരതത്തിന്റെ ചിരപുരാതനമായ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതിയായ യോഗവിദ്യ നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ സ്വായത്തമാകൂ. യോഗജ്ഞാനം ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്നെ നിരന്തര പരിശീലനമാണ് പ്രധാനം. അനഭ്യസ്ത വിഷം വിദ്യ എന്നാണ് പ്രമാണം. സ്ഥിരമായി അഭ്യസിക്കാത്തവന് ഏതൊരു വിദ്യയും വിഷമായി ഭവിക്കുന്നു എന്നാണ് വാസ്തവം. അതായത് നിത്യയൗവനവും ആരോഗ്യം നേടുന്നതിന് കുറുക്കുവഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് സാരം. പരിശീലനം മാത്രമാണ് മുഖ്യം. നിങ്ങളുടെ രൂപഭാവങ്ങൾ സ്വയം വിലയിരുത്തിയ ശേഷം വേണം യോഗചര്യ ആരംഭിക്കേണ്ടത്. ഒരു മാസത്തെ പരിശീലനം കൊണ്ട് തന്നെ നിങ്ങളിലെ യൗവനവും സൗന്ദര്യവും ആരോഗ്യവും മടങ്ങിയെത്തിയത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. തുടർന്നുള്ള പരിശീലനം കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്നതിൽ തർക്കമില്ല. ശരീരത്തിന്റെ ബാഹ്യ സൗന്ദര്യവർദ്ധനവിനോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യമാണ് യോഗാധിഷ്ഠിതമായ വ്യായാമ മുറകളിലൂടെ നേടാവുന്നത്. തിരിച്ചറിവ് നേടിയ കുട്ടികൾ മുതൽ വാർദ്ധക്യ ദശാകാലങ്ങളിൽ എത്തിയവർക്കു വരെ ഈ വ്യായാമ മുറകൾ അഭ്യസിക്കാം. ജാതി മതഭേദമില്ലാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അഭ്യസിക്കാം. ലോകവ്യാപകമായി യോഗാസനങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മോഡലിംഗ് സൗന്ദര്യ മത്സര രംഗങ്ങളിൽ എത്തുവാനായി കഠിനപ്രയത്നം ചെയ്യുന്നവർ ഈ വ്യായാമ മുറയുടെ ആരാധകരാണ്. പ്രായം എത്ര കഴിഞ്ഞാലും പ്രസരിപ്പോടെ തല ഉയർത്തി നടന്നു നീങ്ങുന്ന എത്രയോ ആചാര്യന്മാർ നമുക്ക് മുമ്പിലുണ്ട്. നിത്യേനയുള്ള യോഗ പരിശീലനത്തിലൂടെ ജരാനരകൾ പോലും അകന്നു പോകുമെന്ന് യോഗശാസ്ത്രം പറയുന്നു. സമകാലിക രാഷ്ട്രീയ രംഗത്ത് നന്നായി ശോഭിക്കുന്നവർ, പ്രായം മറന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ എന്നുവേണ്ട സമൂഹത്തിന്റെ നാനാമുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ തങ്ങളുടെ ദിനചര്യയിൽ മഹത്തായ ഈ വ്യായാമ മുറ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നത് വാസ്തവമാണ്. പ്രാണായാമ ആസന വിധികൾ ശരീരത്തിന് നൽകുന്ന ഉത്തേജനമാണ് ഒരു വ്യക്തിയെ ആരോഗ്യവാനാക്കുന്നത്. കൃത്യമായ പരിശീലനം കൊണ്ട് ശ്വാസകോശം മുഴുവൻ അന്തരീക്ഷവായു അഥവാ ഓക്സിജനെ ഉൾക്കൊള്ളുന്നത് ഹൃദയപ്രവർത്തനത്തെ കാര്യക്ഷമമാക്കുന്നു. ഇതിലൂടെ രക്തചംക്രമണവും നാഡീഞരമ്പുകളും ഉണർന്നു പ്രവർത്തിക്കുന്നു. പ്രാണായാമവും ആസനവിധികളും തൈറോയിഡ്, പിറ്റ്യൂട്ടറി, കരൾ, പൻക്രിയാസ് ഗ്രന്ഥികളെയും ഉത്തേജിപ്പിക്കുന്നു. നാഡീവ്യൂഹങ്ങളും ഗ്രന്ഥികളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതോടെ മസ്തിഷ്കവും ഊർജ്ജസ്വലമാകും. ഇതോടെ രോഗാവസ്ഥ വിട്ടകന്ന് സാധകൻ ഉന്മേഷവാനും ആരോഗ്യവാനുമാകും. നിരന്തര പരിശീലനത്തിലൂടെ ശരീരത്തിന്റെയും ആന്തരിക അവയവങ്ങളുടെയും മനസ്സിന്റെയും ആരോഗ്യം നേടുന്ന സാധകൻ അതിലൂടെ യുവത്വം നിലനിർത്തുന്നു. ഇത് അതിരറ്റ സന്തോഷവും ആത്മസംതൃപ്തിയും നൽകുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യം തീക്ഷ്ണജ്വാലയായി പ്രകാശിക്കും.
1: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്രയോടൊപ്പം പി ജയചന്ദ്രൻ പാടിയത്.

ഈ മനോഹര ഗാനത്തോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു സ്നേഹപൂർവം സുനിത ബാബുരാജ്.